0: ഇന്നലെവര് രാജ്യ സാഹിത്യ സമ്മാന ഉലലി ഹൊന്നമ കാവ്യ ഗ്രന്ഥയുടെ ഹിമി സമ്മാനേ ഹിമി കരകത് അനുരാധ നിൽമിനി സമഗ മാധ്യവേദി കപില തിലകസിരി മുണകേമു
1: നമ്മ മുണകസുമക്കമ അവസന വെൺവീമ ഗമനക്ക് ദുരദാൻവി ദിപയക യോസീമ അമതക്ക് നോവനദേ യലി മതക്കട്ട ഏമൈ ദമനേ കലസിതക്ക് പിലിവല സനസീമ
0: മേ അഗാർവാദ രാത്രി ഹതട സാന്ദ ദിയ ദഹാര ലക്കണ്ട ഗോൾഡൻ വോയിസ്
2: ഹെട്ട ഗോൾഡൻ വോയിസ് വേദികാവട അതുരുകിരി വെണൂരി റിത്മ ഹംഗ്വെല്ലൻ ദിലീപ് പ്രസന്ന ബുലത് കൊഹുപിടിയൻ ഹഷാൻ പ്രബോധ് പാദുക്കെ ലസിത് ചതുരംഗ വന്നിപിടിയൻ റുവിഷാൻ പെരേര അലൗവിൻ പ്രഭാഷിനി രത്നപാല രത്നപുരൻ തരിന്ദു കലുമുരകെ ബുലത് സിംഹലിൻ രശ്മി എരന്തി പിലിയന്തലിൻ നെത്മി അഞ്ജലി കൊട്ടാവിൻ അസീന മിസ്കിൻ ഹൊരണിൻ ഹേഷാദി ഗയേഷ മാവത്തഗമ മധുഭാഷിനി അത്തനായക ഒബേ തരംഗ കരുവാൻഗേ ദക്ഷതാ ഗന ദനഗന്ന സത്യേ ദിനവല സവസ എകട ലക്കാണ്ട് ഗോൾഡൻ വോയിസ് അഹന്ന
0: Golden Voice.

0: ലഭിച്ച സാഹിത്യ സമ്മാന ഉലലി ഹൊന്നമ കാവ്യ ഗ്രന്ഥേട ഹിമി സമ്മാനേ ഹിമി കരഗത് അനുരാധ നിൽമിനി സമഗ മാധ്യവേദി കപില തിലക സിരി മുണഗേമ
1: നമ മുണ ഗസുമുകമ അവസന വെൺവീമ ഗമനക ദുരദാൻവി ദിപയക യോസീമ അമതക നോവനദേ യലി മതക്കട ഏമൈ ദമനേ കല സിതക പിലിവല സനസീമ
0: മേ അഗർവാദ രാത്രി ഹതട സാന്ദ ദിയ ദഹര FM 93.5 FM 93.7 Lakhana Radio ITN

0: ലഭിച്ച സാഹിത്യ സമ്മാന ഉലലേ ഹൊന്നമ കാവ്യ ഗ്രന്ഥേട ഹിമി സമ്മാനേ ഹിമി കരഗത് അനുരാധ നെൽമിനി സമഗ മാധ്യവേദി കപില തിലകസിരി മുണകേ
1: നമ മുണഗസുമുകമ അവസന വെൺവീമ ഗമനക ദുരദാൻവി ദിപയക യോസിമ അമതക നോവനദേ യലി മതക്കട ഏമൈ ദമനേ കലസിതക പിലിവല സനസീമ
0: മേ അഗർവാദ രാത്രി 7:00

0: ഇന്നാണ് രാജ്യ സാഹിത്യ സമ്മാന ഉലലി ഹൊന്നമ കാവ്യ ക്രാന്തിയുടെയും ഈ സമ്മാനെ ഹിമിക്രഗത് അനുരാധ നെൽമിനി സമഗ മാധ്യവേദി കപില തിലക് ശ്രീ മുണകേ
1: നമ്മ മുണക സുമുഖമ അവസന വെൺവീമ ഗമനക്ക് ദുരദാൻവി ദിപായക യോസിയമ അമതക്ക് നോവനദേ യലി മതക്കട്ട ഏമായി ദമനേ കല സിതക്ക് പിഴിവല സനസീമ
0: മേ അഗാർവാദ രാത്രി ഹത്തട്ട് സാന്ത ദിയ തഹാര
2: ഹസൻ സമീര നിർമ്മാണ കാര്യാക്
3: അന്തിമ അവസ്ഥ ఎక్కువ ఆల్ తిన్నట్టిన అపో సమాధానం ఏన పరందేవల అమతకల్
4: అటేమ దేయక్ ఓన్నే అమగ
3: ఏన ఐతింగ్ అదుకెన్ ఇండి అత్తటమ లొక్కాయి ఆ నిదిట కూడా కాదరేద
4: కదకెన్
2: సతియే తినవల రాత్రి అటట ఐటిఎన్ బలన్న
5: మల్దిగుని